ആ പറ്റോ പഫിയങ്ങിലെ വക്കലു കിക്കുന്നല്ല പേസ്ന കിഫ്ക ലുബുഫ് നവ്യവൈൽത്ത പേസ്നം.